0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ കോന്നിയൂർ സുരേഷ് കെ നായരുടെ സംഗീത കച്ചേരി കേൾക്കാം. എസ് ഹരികുമാർ വയലിൻ, മാവേലിക്കര ആർ ബാലചന്ദ്രൻ മൃദംഗം, കോട്ടയം എസ് മുരളീധരൻ മുഖർശംഖ്. ആദ്യം നാട്ടരാഗത്തിൽ നിന്നെ ഭജന എന്ന കൃതി കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic Classical Music Concert by Koneyur Suresh K. Nair. He is accompanied on the violin by S. Harikumar. On the Mridangam by Mavelikira R. Balachandran. And on the Morsing by Kottayam S. Muralidharan. He begins his Carnatic Classical Music Concert with a composition of Saint Thyagaraja, Ninne Bhajana. In the Rag, Nata, sets to Aditaal.

0: അടുത്തതായി പന്തുവരാളി രാഗത്തിൽ രാമനാഥം ഭജേഹം എന്ന കൃതി കേൾക്കാം. രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: Continuing his Carnatic classical music concert, he will now present a composition of Muthuswami Dikshidar, Ramanadam Bhajeham, in the rag Panduvarali, set to Roopakathal.

0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. എസ് ഹരികുമാർ വയലിൻ, മാവേലിക്കര ആർ ബാലചന്ദ്രൻ മൃദംഗം, കോട്ടയം എസ് മുരളീധരൻ മുഖർശംഖ്. അവസാനമായി കാംബോജി രാഗത്തിൽ എവരി മാട്ട എന്ന കൃതി കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Music Concert by Koneyur Suresh K. Nair. He is accompanied on the violin by S. Harikumar, on the mridangam by Mavelikire R. Balachandran, and on the morsing by Kottayam S. Muralidharan. Koneyur Suresh K. Nair concludes his Carnatic Classical Music Concert with a composition of Saint Thyagaraja, Yevari Mata, in the rag Kamboji, set to Aditaal.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. എസ് ഹരികുമാർ വയലിൻ, മാവേലിക്കര ആർ ബാലചന്ദ്രൻ മൃദംഗം, കോട്ടയം എസ് മുരളീധരൻ മുഖർശംഖ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ കോന്നിയൂർ സുരേഷ് കെ നായർ. Accompanying artists were S. Harikumar on the violin, Mavelikira R. Balachandran on the mridangam, and Kottayam S. Muralidharan on the morsing. This program was brought to you by Akashwani Tiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ കായംകുളം ബാബു പത്മനാഭൻ പാടിയ കൃതികൾ കേൾക്കാം. ശ്രീ വിഷ്ണു ആർ വർമ്മ വയലിൻ, ശ്രീ ആറന്മുള എസ് നന്ദകിഷോർ മൃദംഗം, ശ്രീ മീനടം ഹരികൃഷ്ണൻ ചെട്ടിയാർ ഖടം. ആദ്യം കരുണൈ ഗണപതിയെ എന്ന കൃതി കേൾക്കാം. രാഗം ഹൃത്കമലി, ആദിതാളം കെ ആർ കേദാരനാഥവ രചിച്ചത്.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic classical vocal recital by Shri Kayankulam Babu Padmanabhan. He is accompanied on the violin by Shri Vishnu R. Varma, on the mridangam by Shri Aranmula S. Nandakishore, and on the ghatam by Shri Meenadam Harikrishnan Chettiar. He begins his Carnatic classical vocal recital with a composition of K.R. Kedaranadhava, Karune Ganapadiye, in the rag Hrid Kamali, set to Aditaal.

0: ഇനി ആഭോഗ്യരാഗത്തിൽ നേക്കുരുകി എന്ന കൃതി കേൾക്കാം. ആദ്യ താളം പാപനാശം ശിവൻ രചിച്ചത്.
1: കട്ടിഗസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ നേക്കുരുകി ഇൻ ദ രാഗ് ആഭോഗി സെറ്റ് ടു ആദിതാൾ.

0: അടുത്തതായി ചാരുകേശി രാഗത്തിൽ കൃപയാ പാലയ ശൗരേ എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പ് താളം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
1: ലിസൺ ടു എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, കൃപയാ പാലയ ശൗരേ. ഇൻ ദ രാഗ് ചാരുകേശി, സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ കായംകുളം ബാബു പത്മനാഭൻ പാടിയ കൃതികൾ. ശ്രീ വിഷ്ണു ആർ വർമ്മ വയലിൻ, ശ്രീ ആറന്മുള എസ് നന്ദകിഷോർ മൃദംഗം, ശ്രീ മീനടം ഹരികൃഷ്ണൻ ചെട്ടിയാർ ഖടം. ഇനി മോഹനം രാഗത്തിൽ ഊത്തുക്കാട് വെങ്കട സുബ്ബയ്യർ രചിച്ച സ്വാഗതം കൃഷ്ണ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം തിശ്ര നട.
1: This is Ragam 24/7 DTH. Anytime Indian music. You are listening to Carnatic Classical Vocal Recital by Shri Kayankulam Babu Padmanabhan. He is accompanied on the violin by Shri Vishnu R. Varma. On the mridangam by Shri Aranmula S. Nandakishore. And on the ghatam by Shri Meenadam Harikrishnan Chettiyar. Listen to a composition of Uthukada Venkita Subayyar, Swagatham Krishna. In the rag, Mohanam, set to Adithal, Tishranada.

0: അവസാനമായി വിശ്വേശ്വര് എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ ഭജൻ കേൾക്കാം. രാഗം സിന്ധു ഭൈരവി, രൂപക താളം
1: ശ്രീ കായംകുളം ബാബു പത്മനാഭൻ. കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ വിത്ത് ദ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ വിശ്വേശ്വർ ഇൻ ദി രാഗ് സിന്ധു ഭൈരവി സെറ്റ് ടു രൂപക താളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ കായംകുളം ബാബു പത്മനാഭൻ പാടിയ കൃതികൾ. ശ്രീ വിഷ്ണു ആർ വർമ്മ വയലിൻ, ശ്രീ ആറന്മുള എസ് നന്ദകിഷോർ മൃദംഗം, ശ്രീ മീനടം ഹരികൃഷ്ണൻ ചെട്ടിയാർ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീ കായംകുളം ബാബു പത്മനാഭൻ. അക്കമ്പനിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീ വിഷ്ണു ആർ വർമ്മ ഓൺ ദ വയലിൻ, ശ്രീ ആറന്മുള എസ് നന്ദകിഷോർ ഓൺ ദ മൃദംഗം, ആൻഡ് ശ്രീ മീനടം ഹരികൃഷ്ണൻ ചെട്ടിയാർ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫുരാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: എറണാകുളം എം എസ് ജയലക്ഷ്മിയുടെ സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, കലാമണ്ഡലം പി കൃഷ്ണകുമാർ മൃദംഗം. Now we bring you a vocal recital by Ernakulam MS Jayalakshmi. She is accompanied by CS Anurup on violin and Kalamandalam P Krishnakumar on mridangam. Mare Kodi Sundari Bahudari Ragam Aditalam GN Balasubramaniathinte kriti. First item of this concert is Mare Kodi Sundari in Raga Bahudari, set to Aditala, composed by GN Balasubramaniam.

കല്യാണി രാഗത്തിൽ ഭജരെ എന്നാരംഭിക്കുന്ന ദീക്ഷിതർ കൃതി മിശ്രചാപ്പുതാളം. നെക്സ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഭജരേ ഇൻ രാഗ കല്യാണി സെറ്റ് ടു മിശ്രചാപ്പുതാള കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

എറണാകുളം എം എസ് ജയലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സി എസ് അനുരൂപ് വയലിൻ, കലാമണ്ഡലം പി കൃഷ്ണകുമാർ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എറണാകുളം എം എസ് ജയലക്ഷ്മി. ഷീസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കലാമണ്ഡലം പി കൃഷ്ണകുമാർ ഓൺ മൃദംഗം. അടിമലരിണ തന്നെ മുഖാരി രാഗത്തിൽ കെ സി കേശവപിള്ളയുടെ കൃതി ആദിതാളം. ഷീ കണ്ടിന്യൂസ് ഹർ റിസൈറ്റൽ വിത്ത് കെ സി കേശവപിള്ളാസ് കൃതി അടിമലരിണ തന്നെ ഇൻ രാഗ മുഖാരി സെറ്റ് ടു ആദിതാളം.

കരുണ ചെയ്യുവാൻ എന്തു താമസം. യദുകുല കാമ്പൂജിരാഗത്തിൽ ഇരയിമ്മൻ തമ്പിയുടെ കൃതി ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഇസ് കരുണ ചെയ്യുവാൻ എന്തു താമസം, കമ്പോസ്ഡ് ബൈ ഇരയിമ്മൻ തമ്പി ഇൻ യദുകുല കാമ്പൂജിരാഗ സെറ്റു ആദിതാളം.

മായ ഗോപബാല, കാപ്പിരാഗത്തിൽ കെ സി കേശവപിള്ളയുടെ കൃതി, ആദിതാളം. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഇസ് മായ ഗോപബാല ഇൻ രാഗ കാപ്പി, സെറ്റ് ടു ആദിതാള, കമ്പോസ്ഡ് ബൈ കെ സി കേശവപിള്ള.

എറണാകുളം MS ജയലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടത്. CS അനുരൂപ് വയലിൻ, കലാമണ്ഡലം P കൃഷ്ണകുമാർ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എറണാകുളം MS ജയലക്ഷ്മി. ഷീ വാസ് അക്കമ്പനീഡ് ബൈ CS അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കലാമണ്ഡലം P കൃഷ്ണകുമാർ ഓൺ മൃദംഗം. രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, anytime Indian music.